0: സുഖം കോരുവാടു വിദ്യാർത്ഥി കാണേറത്.
1: ദ വൺ ഹു ഇസ് ആഫ്റ്റർ പ്ലെഷർ കെൻ നോട്ട് ബി സ്റ്റുഡന്റ്.
0: വിദ്യാർത്ഥി സുഖം കോരടു.
1: സ്റ്റുഡന്റ് വിൽ നെവർ ബി ആഫ്റ്റർ കംഫർട്ട്.
0: സുഖം കോരേ വിദ്യാർത്ഥി വിദ്യാർത്ഥി കാണേറടു.
1: He cannot be a student if he is after comforts.
0: Vidyanu koreyatuvanti vaadu sukarthi kaaneradu.
1: If you really want education, you cannot be after pleasure.
0: Kanuka sukhamunu tyagam chesi vidyanu abhyasinchinatuvanti vidyarthiye nijamaina vidyarthi. Vidyam atteeti vidyaha. Vidyarthi vidyanni arthinchali gaani sukhanni arthinchadam idi artham leneatuvanti yokka vidya.
1: Therefore, a true student should sacrifice all the pleasure and comforts, and he should try to acquire education.

0: selfless.
1: നീ വിശ്വാസം നീതി.
0: Your faith is yours.
1: വിശ്വാസം നിനക്ക് no reason, no season.
0: There is no reason and season for your faith.
1: നീ യൊക്കെ റീസണിക്ക് അതീതമായിട്ടുള്ളത് വിശ്വാസമോ?
0: യുവർ ബിലീഫ് ഇസ് അബൌ യുവർ റീസൺ.
1: നീ പറക്ക് ബാലിസ് കാക്കൂടു.
0: യു ഷുഡ് നോട്ട് ബിക്കം എ സ്ലേവ് ടു അതേഴ്സ്.
1: നീ അനുകരണ അനേറ്റുവിട്ട് ദാനി അനുസരിച്ചുകൂടു.
0: യു ഷുഡ് നോട്ട് ഫോളോ അതേഴ്സ്.
1: നീ ഹൃദയമോ നീ ആത്മനോ നീ അനുസരിച്ചു.
0: യു ഫോളോ യുവർ ഹാർട്ട് ആൻഡ് യുവർ ആത്മ.
1: ഈ വിധമായിട്ടുള്ള യൊക്കെ നായ ആത്മ ബലഹീനേന ലഭ്യ. നീ ബലമു നീ ആത്മശക്തി നീ വിശ്വാസമേ നിന്നെ തരിമ്പചേസ്തുంది.
0: യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ കോൺഫിഡൻസ് ഇൻ യുവർ ഓൺ സെൽഫ് ദാറ്റ് വിൽ ഗിവ് യു ലിബറേഷൻ.
1: കനുകനെ മന വിശ്വാസമെന്ന് പെഞ്ചുകൊനി മന പവിത്രമായിട്ടുള്ള ഭക്തി പ്രപത്രമനു അഭിവൃദ്ധി ഗാവിച്ചുകൊനി സാർത്ഥകം നുണ്ടി ജഗത്തുനക്കു ആദർശവന്തമായിട്ടുള്ള വ്യക്തിലുഗാ മനം തയ്യാറ കാവാലని ആശിസ്തൂ ആശീർവദിസ്തൂ నా ప్రసంగాన్ని విరమిస్తున్నాను.
0: Promoting your faith, promoting your devotion and belief, I am hoping that you will become citizens and transform yourself as people who are useful to the society and to the world.